മുഹമ്മദ് സിർ ഉണ്ടോ? സെറ്റിൽഡ് നോ? നോ മോ ക്രച്ചസ്? യു ഹാവ് ടു ഗോ ഫോർ അനദർ ഓപ്പറേഷൻ. അല്ലാഹു തആല കംപ്ലീറ്റ് ഷിഫാ.